സൂറ കാഫ് പിഞ്ചല്ല സമസി പാറ ആയത് നമ്പർ 67 ഉസ്ദി സേന അല്ലാ ജല്ല ഷാനുഹു പർമായി